55 മുതൽ 55 കിലോമീറ്റർ വേഗത്തിലും വലത്ത് 65 കിലോമീറ്റർ വേഗത്തിലും മേർക്ക് മത്തിയ അറബിക്കടപ്പരപ്പിൻ പെരുമ്പാലാണ് പകുതികൾ. കിഴക്ക് മത്തിയ അറബിക്കടപ്പരപ്പയൊട്ടിയുള്ള ചില പകുതികൾ, തെന്മേർക്ക് വങ്കക്കടപ്പരപ്പിൻ ചില പകുതികളിൽ വീസക്കൂടും. നാളെയും നാളെ മറുനാളും തുടർന്ന് 18 തീയതി വരെ വലത്ത് കാറ്റ് മണിക്ക് 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിലും വലത്ത് 60 കിലോമീറ്റർ വേഗത്തിലും അന്തമാൻ ദ്വീപുകളെ ഒട്ടിയുള്ള കടൽപ്പരപ്പിൽ വീസും വായ്പുണ്ട്. ഇക്കടൽപ്പരപ്പുകൾക്കും മീനവർകൾ ചില വേണ്ടാം എന്ന് എച്ചരിക്കപ്പെടുകിറാർകൾ. അലകളின് ഉയരം പറ്റിയ എച്ചരിക്കൈ കന്യാകുമരി മാവട്ടത്തിൽ നീരോടി മുതൽ ആരോഗ്യപുരം വരെ 17 മുതൽ 19 വിനാടികൾക്കുൾ അലകൾ 1.3 മുതൽ 1.4 മീറ്ററാക ഉയരും. രാമനാഥപുരം മാവട്ട കടലോര പകുതികളിൽ റോജ്മാ നഗർ മുതൽ തീർത്താണ്ടനത്തം വരെ അലകൾ 17 മുതൽ 20 വിനാടികൾക്കുൾ 1 മുതൽ 1.2 മീറ്ററാക ഉയരം വായ്പുണ്ട്. തൂത്തുക്കുടി മാവട്ട കടലോര പകുതികളിൽ പെരിയതലൈ മുതൽ വെമ്പാർ വരെ അലകൾ 17 മുതൽ 20 വിനാടികൾക്കുൾ 1.2 മുതൽ 1.3 മീറ്ററാക ഉയരക്കൂടും. തിരുനെൽവേലി മാവട്ട കടലോര പകുതികളിൽ കുട്ടപ്പള്ളി മുതൽ കൂടുതലൈ വരെ അലകൾ 17 മുതൽ 19 വിനാടികൾക്കുൾ 1.3 മുതൽ 1.4 മീറ്ററാക ഉയരം വായ്പുണ്ട്. ആന്ധ്രാപ്രദേശത്തിൽ അലകളിന് ഉയരം 15 മുതൽ 20 വിനാടികൾക്കുൾ 1.1 മുതൽ 1.4 മീറ്ററാക ഇരിക്കും വായ്പുണ്ട്. മീണ്ടും വാനിലൈ അറിക്കൈ 2:55 മെല്ലിസൈ പാടലുകൾ കേൾക്കലാം. മുതലിൽ എ എൽ രാഘവൻ പാടിയുള്ള പാടൽ. ജി വിദ്യ ഇസയമേപ്പിൽ പാടൽ ഇയറ്റിയവർ തിരുച്ചി വാസുദേവൻ.